കൊക്കോട്ടി കുന്നാട്ടി കൊഴക്കട്ട കൊഴക്കട്ട കുട്ടി കുട്ടി കൊഴക്കട്ട കൊടുത്ത് കൊടുത്ത് തിന്നാക്ക എനിക്കും വാഴക്ക കൊഴക്കട്ട കൊക്കോട്ടി കുന്നാട്ടി കുട്ടി കൊഴക്കട്ട വലന്താച്ചേ സീനി സക്കര എണ്ണിപ്പാച്ചേ സിട്ടു കുറുവി കുടുംബത്തില കൊട്ടും മരുവി കലന്താച്ചേ കൊക്കോട്ടി കുന്നാട്ടി ആല മരത്തില ഏറാത മാങ്കായ പരിക്കാത മാങ്കാ മരത്തില ഏറാത തേങ്കായ പരിക്കാത.